0: The auspicious months of August and September 1984 had witnessed the great scene of Dharmakshetra once again. Satya Sai Krishna delivered the essence of his divine song Bhagavad Gita to the confused Arjunas of the current age in the form of 34 discourses. We present you now the first divine discourse on Gita Bhagavan delivered on 22nd August 1984. Bhagavan outlines the essence of Bhagavad Gita, the characteristics of Atma Jnana, the spiritual wisdom, in this starter discourse. Sri Bhagavan Vacha.
1: പൂർണ പ്രേമയന്തു കുടുംബ സൗഖ്യം സത്യ ത്യാഗ ശാന്തി ക്ഷാന്തം പൂർണ പ്രേമയന്തു കുടുംബ സൗഖ്യം സത്യ ത്യാഗ ശാന്തി ക്ഷാന്തുനപ്പു
2: Going in real world, you will have saukhyam, happiness, and you will have peace of mind. Shanti and supreme peace, these are available only in the real love.
1: Premalekayuma പ്രേമലേഖയും ക്ഷേമംഗുലേതയാ പ്രേമലേഖയും ക്ഷേമംഗുലേതയാ സത്യസായി മാട പ്രേമവൂട സത്യസായി മാട പ്രേമവൂട
2: If you are bereft of love, there is no shame for you. This word of Sai, the spring of love, stream of love, this word of Sai is the stream of love. Without prema, there is no khema at all. If you want khema, or khema cannot be translated properly.
3: Love.
2: In love, if you do not have love, there is no khema at all. This word of Sai is spring of love.